ഞാൻ ഹൃദയത്ത് അനക്ക് മുസ്ലിയൻ മുറ്റില്ല, ഹൃദയത്ത് അനക്ക് മുസ്ലിയൻ മുറ്റില്ല, ഫലഹുൽ വാദിബി കുവറ്റില്ല, ظليل تشكر لك ينفي بطلا كمن كفاني من أدام مطلا وجذاء من ما يصير طلا ثم ابن العظيم قلت